0: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബാണ്. കലക്കൻ റീചാർജ്.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. അങ്ങനെ നമ്മള് ഒരു പുതിയ തിങ്കളാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ മാസത്തിന്റെ അവസാനമാണ് ഇതാ ഈ ഒരു ആഴ്ചയുടെ തുടക്കം എന്ന് നമുക്ക് പറയാം അല്ലേ. ഇന്ന് ഓഗസ്റ്റ് 31 ഇതാ നമ്മള് നാളെ തൊട്ട് പുതിയൊരു മാസത്തിലേക്ക് പുതിയ പുതിയ ശീലങ്ങളിലേക്ക് ഒക്കെ ചേക്കേറാൻ പോവുകയാണല്ലേ. കൂടി ഞാൻ ടാനിയോ, ദിസ് ഈസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്.

0: 104.6 നിങ്ങൾക്ക് കാറുണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
1: Vibe FM 104.6. Hey, we're all vibe on it. Kalakan Recharge.
3: ശരിക്കും സെപ്റ്റംബർ മാസം ദേ തുടങ്ങാറായിട്ടുണ്ട്. ഈ പുതിയൊരു മാസം തുടങ്ങുമ്പോൾ നമ്മൾ കുറേ പുതിയ ശീലങ്ങളോ അല്ലെങ്കിൽ നമ്മൾ മാറ്റിവെച്ചിരുന്ന കുറച്ചധികം ശീലങ്ങള് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട സമയം ആയിട്ടുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വൈബാണ്. അതായത് ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഓണത്തിന്റെ മാസമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ചീൻ ഡേയ്സും എടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. കാരണം കൃത്യമായി ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നവർ ജിമ്മിൽ പോവാതായി, അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നവർ ഹെൽത്തിന്റെ ആ ഒരു കോൺഷ്യസ്നെസ് ഒക്കെ കുറച്ച് ദിവസത്തേക്കൊക്കെ മാറ്റിവെച്ച് വയറ് നിറയെ സദ്യ കഴിക്കുക, പായസം കുടിക്കുക, കൈ കിട്ടുന്ന ചിപ്സ് തിന്നുക, അങ്ങനെയൊക്കെയുള്ള ഒരു ശീലത്തിലേക്ക് ഇതാ കുറച്ച് ദിവസം കൊണ്ട് എത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇത്രയും ദിവസം ഞാൻ, അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് മാസം തുടങ്ങുന്നതിന് മുമ്പ് വരെ, അല്ലെങ്കിൽ ഓഗസ്റ്റിന്റെ പകുതിയോടെ വരെ ഞാൻ കടുംപിടുത്തമായി വെച്ചുകൊണ്ടിരുന്ന എൻ്റെ കുറേ ഹെൽത്തി ശീലങ്ങളൊക്കെ ഒരു ഓഗസ്റ്റ് മാസം പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് മാറ്റിവെച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഓണമല്ലേ, ഓണത്തിന് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തില്ലേ പിന്നെ എന്തോന്ന് ഓണമല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ച്, എന്നെപ്പോലെ വിചാരിച്ച് ഹെൽത്തി ഫുഡൊക്കെ മാറ്റിവെച്ച് അൺഹെൽത്തി ആയിട്ട് കുറച്ച് കഴിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഗിൽറ്റി ഫീലൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണല്ലേ.

വിനീത് ഏട്ടനും മഞ്ജുരി ചേച്ചിയും ആയിരുന്നു. ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് ജയസൂര്യ എന്ന നടന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് കേട്ടോ. കഴിഞ്ഞ ടാനിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയസൂര്യ എന്ന നടന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു 2003 എന്ന് പറയുന്നത്. അതായത് സ്വപ്നം കൂടു, പുലിവാൽ കല്യാണവും, രണ്ട് സിനിമകൾ ഒരുമിച്ചിറങ്ങുക, ഒരേ വർഷം ഇറങ്ങുക, രണ്ട് പടവും ആ സമയത്ത് നന്നായി ഹിറ്റാവുക. പുലിവാൽ കല്യാണം എന്ന സിനിമ ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു യാത്ര തുടങ്ങുന്നത് ഇവരുടെ ഒരു കഥയിൽ നിന്നാണെങ്കിൽ പിന്നെ ഈ യാത്ര കൊണ്ടുപോകുന്നത് ആ ബോംബെയിൽ നിന്ന് വന്ന നമ്മുടെ സ്വന്തം മണവാളനും ധർമ്മേന്ദ്രയാണ് അല്ലെ. ഒരു കാറും പിടിച്ച രണ്ട് ആൾക്കാരെ കൊണ്ട് വന്നതിന് ശേഷം സിനിമയുടെ ഗതി അങ്ങ് മാറിപ്പോയല്ലേ. ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ, അന്ന് ഏറ്റവും കോമഡി ആയിട്ട് കണ്ടിരുന്ന സിനിമ ഇപ്പോൾ റീവാച്ച് ചെയ്യുമ്പോഴത്തേക്ക് എവിടെയൊക്കെയോ അയ്യോ ധർമ്മേന്ദ്രയുടെ അവസ്ഥ ശരിക്കും എത്ര പാവാണ് അല്ലെ. പാവം കാറോടിച്ച് അവിടുന്ന് വന്നിട്ട് അതിനുള്ളൊരു കാറിന്റെ കൂലിയും കിട്ടിയില്ല, പാവം മണവാളിന് ഇവർ സഹായിക്കുകയും ചെയ്ത് അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഒട്ടരത്തിന്റെ പാലൊക്കെ കറന്നെടുത്തുണ്ടാക്കിയ പൈസ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാ പിന്നെ ദേ അവർക്ക് കൃത്യമായിട്ട് പുള്ളിക്ക് പൈസയും തിരിച്ചു കിട്ടുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടു വന്നൊരു മണവാളൻ. പക്ഷെ നമ്മൾ ആ സമയത്ത് എന്തോരം കണ്ട് ചിരിച്ചതാണല്ലേ. ഇപ്പൊ കുറച്ച് ബുദ്ധി വെച്ച് ഞാനൊന്ന് ആലോചിക്കുമ്പോ ഇവർ രണ്ടൊരു കാര്യത്തിൽ എനിക്ക് സങ്കടം തോന്നാറുണ്ട് കേട്ടോ. ഇപ്പോ പലയിടത്തും ഞാൻ ജയസൂര്യയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നായകൻ ജയസൂര്യ ആണെങ്കിൽ പോലും പടം കൊണ്ടുപോകുന്നത് മൊത്തം മണവാളനും ടീമുമാണ്. സോ മണവാളനൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നായിക കഥാപാത്രം എന്ന് പറയാമെന്നൊക്കെ ജയേട്ടൻ പറയുന്നതായിട്ടും കേട്ടിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഈ സിനിമയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. അതോ എത്ര കേട്ടാലും എനിക്ക് മതി വരാത്ത, ഇപ്പോഴും ട്രെൻഡിങ് ആയി നിൽക്കുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെർണി ഇഗ്നേഷ്യസ് ആണ് ദേ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കെ എസ് ചിത്രയും പി ജയചന്ദ്രനും വോക്കൽസിൽ, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികളിൽ പിറന്ന ദ ബ്യൂട്ടിഫുൾ സോങ് ഇസ് കമ്മിങ് ഹിയർ.

2007 പുറത്തിറങ്ങിയ ചെങ്ങാതി പൂച്ച എന്ന സിനിമയിൽ നമ്മുടെ രാധികയും ജയസൂര്യയും ഒരുമിച്ച് അഭിനയിച്ച് പാടിയ ഔസേപ്പച്ചൻ സർ മ്യൂസിക് ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് അല്ലെ നമ്മളിപ്പോ കേട്ടു വന്നത് ഓൺ ദി വോക്കൽ.

0: പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ ആം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിന്റെ അടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകൾ ഉണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണോ? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ വി നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
2: You are listening to Vibe FM.
0: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
3: വിസ ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
0: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
3: എല്ലാതരം വിസകൾക്കും എംപ്ലോയ് അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷൻ ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
0: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 021-800-893. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.
4: മലയാളത്തിലെ നടന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ എല്ലാവരും മൾട്ടി ടാലന്റ് ആണ്. പാട്ടുപാടും, ഡാൻസ് കളിക്കും, ഡയറക്റ്റ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും, അഭിനയിക്കും, അങ്ങനെ എന്ന് വേണ്ട മലയാളത്തിന്റെ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും അടങ്ങിയതാണ് ഓരോ ആക്ടേഴ്സും. അല്ലാതിപ്പം സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ മലയാള ഫീൽഡിൽ നിൽക്കുന്ന മിക്ക ആൾക്കാരും സകല കലാവല്ലഭന്മാരാണ്. അങ്ങനെ നമ്മൾ ജയസൂര്യയുടെ കിടിലൻ പാട്ട് കേട്ടത് ശരിക്കും പുണ്യാള നഗർബത്തീസിലായിരിക്കും അല്ലേ? പുണ്യാള നഗർബത്തീസ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുമ്പോൾ തൃശൂർക്കാരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് അല്ലേ? ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ജയസൂര്യ ചെയ്യുന്ന ക്യാരക്ടർ തന്നെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള, നമ്മൾ പണ്ട് എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു തൃശ്ശൂരുകാരൻ സുഹൃത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂരുകാരാണെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരുടെ മാനറിസംസും അവരുടെ സംസാര രീതികളും ചെയ്തികളും ഒക്കെ കൂടി ചേർന്ന ഒരു ക്യാരക്ടറാണ് അല്ലെ? എനിവേ, ദാ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഈ സിനിമയിൽ ജയസൂര്യ പാടി ഹിറ്റാക്കിയ ആ സൂപ്പർ ഹിറ്റ് സോങ് ആണ്. എനിക്ക് തോന്നുന്നു ഈ പാട്ട് നമ്മൾ മുതിർന്നവരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് കുട്ടികൾ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.

0: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
1: വിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
0: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
1: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
0: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 02118008893. Vibe FM 104.6. Hey, everybody, I love Vibe.

തൃശൂർ പൂരം എന്ന സിനിമയിൽ രതീഷ് മേഗ മ്യൂസിക് ചെയ്ത് ജയസൂര്യ അഭിനയിച്ച അതേപോലെ ഹരിചരൺ പാടിയ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് നമ്മൾ കേട്ടു വന്നത് അല്ലേ. ഇവിടെ എല്ലാം വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത്. കുറെ പാട്ടുകൾ അദ്ദേഹത്തിന് പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇറങ്ങിയ പടങ്ങളിൽ വളരെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഗുണ്ട ഒന്ന് പാവമായ ഒരു കഥ അങ്ങനെ ഒരു സിനിമ അല്ലേ തൃശൂർ പൂരം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടു വന്നത്. ദാ ഇന്നത്തെ ദിവസം ദാ ഒരു കളക്ടർ റീചാർജ് കളക്ടറായിട്ട് അവസാനിപ്പിക്കാനുള്ള സമയവും എത്തിയിട്ടുണ്ട്. ദേ വിത്ത് ലവ് ഒരു പാട്ട് ലൈവാണ്. സോ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങളുടെ ലൗഡ് വൺസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ വൈബ് എഫ് എം 104.6 ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒരു മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. സോ കീപ് ലിസ്ണിംഗ്. പുതിയ പുതിയ പടങ്ങൾ വരികയാണ്. സോ നമ്മൾ ഫ്രീ ടിക്കറ്റ്സ് ഒക്കെ ഇനിയും തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ മോർണിംഗ്സ് രാവിലെ 7 മണി തൊട്ട് 9 മണി വരെ ഒരുമിച്ചിരുന്ന് കേൾക്കാട്ടോ. കൂടുതൽ ദിസ് ഇസ് വൈബ് എഫ് എം 104.6 ഇവിടെ എല്ലാം വൈബാണ്.